0: കൊടുക്കു ഫാത്ത ജയിലമ്മ ആരും ഹാ കാരി ഗതി മേ മിഹ ഉതകുവാണ് ഏനാ ചാ പിന്നം പണ്ണു ഫ്രണ്ട് ഹിസാബേഗണ് തിബം വാണി
1: ആ കൊപ്പാ മിതാ ഹുണ ഡസ്ബിൻ എഹരിതോ മിവിസ് ഡസ്ബിൻ കണ്ണുലാം വാണി
2: ഹിമബിഹിൻ റക്കാ തെരുവും
3: ഹിമബിഹി വെക്സിൻ ദെഡോസ് ഹമകുറും
2: സാബോൺ ലാഗിൻ അദ്ദോവും
3: കെസ്സാ കിംബി അളാണമ അങ്ങയാ നേഫെ നിവാകുറും
2: ഹിമബിഹിഗെ എവ്വസ് അലാമാതെ ഹുരണമ മാസ്ക് എളും
3: അതി ഹിമബിഹിഗെ അലാമാതെ ഹുരണമ എകഹരിവും
2: ഹിമബിഹിഗെ അലാമാതെ ഫെണിജനമ ലസ്നു കുറവ സിഹി ഫർവ ഹോദവ
4: നോദിയേക്കെ മെഗഹർട്സ് ദിവേ എഫ് ഹബദുസ് എംഗാത്
5: ನುದಿಹೆ ಏಕೆಂ ಮೆಗಹರ್ಟ್ಸ್ ದಿವೆಹೆ ಎಫ್ಎಂಗೆ ಕೊಮ್ಮೆ ಗಡಿಯರೆಗೆ ಫುರತಮ ಲವೇಕವೆಸ್ ದಿವೆಹೆ ಅಮಿಲ್ಲ ರಾಗೇ ಲವೇ.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier fangen.